അത് ദേദാസിഹയെ മെയ്മാസ ഹത്തനിത ബൃഹസ്പതിന്ത ഓസ്ട്രേലിയാവെ പലമു ബൗദ്ധ സിംഗള ഗുവാന ദിവസട്ടാണെന്ന് സദാമ്മണ്ട് ആരംഭിക്കുകയുമായി മേ സൂതണവാൻ അതാ സദാമ്മണ്ട് സമ്പാദനേക്കറ് ഇതിരിവക്കണ്ണമ ഗാമിനി ഫോൺസേക്ക കെ സി ഗുവാന മധ്യസ്ഥാനേശിട്ട് എഫ് എം അനുഹതായി ദശമ ഹത്തോസേ ഉപയോഗത്തിന് സദാമ്മണ്ട് വരസട്ടാണ്ട് മേ അവസ്ഥി അന്താജാല ഒസേ സാവന്തിയുടെ പുലുവാങ്ങിന www.kcradio.com.au എന്ന വിബ്ബറി ഒസി അപ്പി സമദാമ സദാമ്മട ആരംഭകരാണി ജയപിരിത്തി സക്കളിലോക്ക് വാസിട്ട് ജയം ജയമ അത്വേവയ്യാണ് ഏ ശുഭ ആശിച്ചു യുത്തുവ് അതത് സദാമ്മണ്ട് മിസേ ജയപിരിത്തന്നെ ആരംഭിക്കണം.